അംഗീകരിക്കുന്ന പ്രധാനപ്പെട്ടതെന്നാണ് നമ്മൾ വാങ്ങി സംസാരിക്കുന്ന തയ്യാറെടുക്കും. അവർക്ക് ഇനി പറഞ്ഞ ദൈവത്തെ